സാസങ്കേഹോ മേശൂര ജയകോ ജനം മർന്തേടര സാധുജനാകീ സരണീപര ജിജൻ ഗോപുലവിദർശ പ്യാസ നാനക താക്കേ ബൽ ബല ജാസ സകല പുരുഖ മേ പുരുഖ പ്രധാന സാസംഗ ജാക മിട്ടേ അഭിമാന ആപസ് കോ ജോ ജാണേ.

സർവകല്യാണ സൂഗന്ധി നാം ബുഡ് ജാത ഭായ ബസ്രാം സകൽ ദൂഃഖാവതനാസ നാനക നാം ജപോ ഗുന്താസ് ഉപജി പ്രീത പ്രേമരാശാവ് മന്ത്രന്തര എഹി സ്വാവോ നേത്രോപേകദർശുക്വയ മാനഭിക്സേ സാധ ചരന്തോയ് ഭക്തജനാകെ മന്ത്രംഗ ബിർലാകോ പാവേ സംഗ ഏക ഭക്തി ജയ കർ മയാ ഗുരുപ്രസാദ നാം ജപലയാ താക്യുമാ കഹീനാ ജായനാൽ കരയാ സർവസമായേ പ്രഭക്ഷാന്തീന ദയാല ഭഗത വശല സദാ കൃപാൽ അനാഥനാഥ ഗോബിന്ദ ഗോപാൽ സർവഘട കർത്ത പ്രതപാൽ ആദ പുരക്കാരൻ കർത്താൽ ഭഗജനാകെ പ്രാണധാർ ജോ ജോ ജപേ സോയ പുനീത ഭക്തഭായ ലാഭേ മനഹീത അം നിർഗുണിയാർ നീജ അജാനു തുമരി ശരണ പുരക്ക ഭഗവാൻ സർവകുണ്ഠ മുക്ത മോഹ പായ ഏക നിമ ഹർക്കേ ഗുണ ഗായ അനകരാജ ഭോഗ ബഡിയായി ഹർക്കേ നാം കി കഥാ മനപായി ഓ ഭോജന.

ജോർ ഹരാം ഘോർ അസംഖമർ കരുതായ ജോർ അസംഖലോട ത്യാഗമാഹ അസംഖ പാപി പാപ കരുതായ അസംഖ കുടയാർ കുടെ ഫെറാഹ അസംഖ മലേ മല പാക ഖാഹ അസംഖ